ഹെർമോനുഹിമമു ധവളവർണ്ണമൈ നിങ്ങിലോ വെലിസിന നവ്യതാര ദേദീപ്യകാന്തുല്ലോ തേജവന്തംഗാ കാന്തുലീനുതുന്ദി. ആനാടി അർദ്ധരാത്രി ബെത്ലഹേമനേ ചിന്ന ഊരിലോ പശുവുല പാകലു ലോകമന്താ എതിർചൂസ്തുന്ന മെസ്സയ ബാലുടൈ പ്രവക്തല പ്രവചനാലനു നിജം ചേസ്തു പ്രഭവിച്ചാടു. ഈ വാർത്ത ഗൊല്ലലകു జ్ఞానులకు ఆపై నలుదిశలా వ్యాపించింది. పాపలోకానికి తన అభయహస్తంతో ఆదుకునే రక్షకుడు ఉదయించాడు.